107.8 FM. ಇದು ಬಣ್ಣ ಬಣ್ಣದ ಬದುಕು. ಕೇಟುಂಟುಲ್ಲಾರ್ ಇದು ರೇಡಿ ಸಾರಂಗುನ್ 107.8 FM. ಇದು ರಂಗ್ ರಂಗ್ರು ಜೀವನ ಮುಂಡಿಯಂಟುಲ್ಲೋ ನಾನಿಂಗ್ಲೂ ಸೇಫ್ ಲಕ್ಕುತ್ತಾರ್. ശ്രോത്രങ്ങളെ, ഇണ്ടത്തോ റംസാൻ സിൽസില കാര്യക്രമത്തിലെ ബാരിഡോ ഹെരിയ സാഹിതി ലേഖക കവി പിന്നെ ചിന്തകായിട്ടുള്ളോ കെ പി അബ്ദുൽ ഖാദർ കുത്തെത്തൂർ അയൽഡോ നല്ലത്തൊരു ബുക്കിൽ നിന്നെത്ത് ജീവനത്തെ പ്രതിബിംബിച്ചോ മാനവീയത്തെ പിന്നെ സൗഹാർദ്ദത്തെ ഈ ഒരു എൽത്തുങ്ങ കേട്ടുണ്ടാവുക.

മുന്നൊരു കീരിട്ടിയെടുക്കുന്നു. ഞങ്ങളിലെ ഉള്ളോ ആ നല്ലു നീയത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ മുന്നൊരു കൊണ്ടതിൽ ഞങ്ങൾ എപ്പോഴും പ്രയത്നം ആക്കിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഞങ്ങളിലുള്ള നല്ല വിവേചന ശക്തിരെ നല്ല തെരുള ഉപയോഗിച്ചിട്ട് ജീവനത്തിൽ മുന്നൊരു പറകു തീരിയത്തിൽ ശ്രമിക്കുന്നു. ജീവനത്തിൽ അമൂല്യമായ നേരത്തെ വ്യർത്ഥമായിട്ട് ബെടുക്കാക്കാണ്ടേ കല, സാഹിത്യ, വിജ്ഞാന, സമാജസേവ, സമുദായ സേവ ചെല്ലോ ആ നല്ല നല്ല ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിട്ട് നന്മയുടെ തെരുളെ മുന്നൊരു പോണു. സുഖ ദുഃഖ ആശ നിരാശ നല്ല ബെടുക്ക് മദ്ര കയ്പ ചിരിക്ക ബുൽപ്പു ചെല്ലോ ഇതെല്ലാത്തരം ജീവനത്തിൽ സൈസിയുണ്ട്. മാനവീയത്തെ നൈതികത്തെ പിന്നെ സൗഹാർദ്ദത്തെ ചെല്ലോ ജീവന മൂല്യത്തെ തൻ്റെ ജീവിതത്തിൽ സേസ് പാട്ടിയപ്പ ഈ ജീവന ചെല്ലത് അർത്ഥപൂർണ്ണ ആയിട്ട് കിട് സാർത്ഥക ആയിട്ട് കിട്.